snickeren bit bumav daleta snickeren bit chas tjmdurt kati behtir mishta hast kir nabdastem bu asa shkhe نبی دستم بود زاشقتب.